കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ ഇൻവനേസൻ കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ.

കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ ഇൻവനേസൻ കാമരൂപൻ പത്മനാഭൻ ദേവദേവൻ രാജരാജൻ കാളിദാസൻ ഇൻവനേസൻ